നേരം 8:30 മേഡം. ആകാശവാണി. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ചെന്നൈ വാനൊലിയൻ മധ്യയിലായി 720 കിലോഹെർട്സിൽ ഇടംപെട്ടുകൊണ്ടിരിക്കുന്ന നിഗഴ്ചികൾ. ഒലിക്കവിരുപ്പത് തിരകാനം മുതൽ പാടൽ അമരാവതി പടത്തിലിരുന്ന് പാടലായി പാടിയിരുപ്പവർ SPI ബാലസുബ്രഹ്മണ്യം.